ജലത്തിൽ തമരുകമോ എരിയകലോ കരിയ പാമ്പോ. പിടിത്താടി പുലിയോ ചിത്രം ബലത്തം കാമന്ദ്രേ ഏ അറവല്ല.